ഇജ്ജു കൊസ്റ്റനും ഒച്ചനും മിച്ചനും ചൂലിയൊച്ചനും മിച്ചക്ക് ഇജ്ജു കൊസ്റ്റനും നിശ്ചയിച്ചിന് ഒച്ചനും നിശ്ചയിച്ചിന് ഒച്ചന കണാറന്ന ഇച്ചു കോസ്റ്റൻ എന്നോ തങ്ങനെ എംബുരി എന്നോ ചെന്ന് പോകാം.